ജയൻ മാർഗ് സഞ്ചം അത് സാധന നിമുഖ നിമുഖ കര സീരിക്കട്ടാവ തോപ്പി ഹോ മേൽ ന ജാവ ഹർ കെ നാം

ഊത്തൻവന്ത് കുൽവന്ത് ജീവൻ മുക്ത ചെറുത ഭഗവന്ത് തന്ന തന്ന് തൻജൻ ആയ ജിസ് പ്രസാദ് സബ് ജഗ്തരായ ജൻ ആവൻ കാ ഈശ്വർ ജൻ കൈ സംഗ ചിത് ആവേന ആപ മുക്ത